0: ബോക്സ് ഓഫീസ്
1: രണ്ട് വർഷമായിട്ട് മുടങ്ങി കിടക്കുന്ന ആരോ ഇൻവെസ്റ്റ് ഞാൻ ഏറ്റെടുത്ത് നടത്തിയാൽ എന്റെ കേപ്പബിലിറ്റി നമുക്ക് മനസ്സിലാക്കി
2: മുടങ്ങി കിടക്കുന്ന ബെസ്റ്റ് എടുത്താൽ നീ അരിജകം നടത്തി
3: يعرض في صالة السينما في الإمارات لهذا الأسبوع فيلم الأكشن آثيرادي فيلم هندي مترجم إلى العربي والإنجليش مدة عرضه 160 دقيقة حيث يقوم طالب نشيط يدعى سام كوتشي